നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 കന്നിമാസം 15-ാം തീയതി വ്യാഴാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. കഥാനേരം, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. എം വി ജോളിബോയ് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹി ദ്വീപിലേക്ക് എം വി സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹി ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 എം വി നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. എം വി ബംബുക്ക നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹി ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും

0: ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV വണ്ടൂർ നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV രംഗത്ത് ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് MV റാണിച്ചങ്ക നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര തിരിക്കും. 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ശ്രോതാക്കളെ, ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. എല്ലാ വർഷവും 1 ഒക്ടോബർ ഈ ദിനം ആചരിക്കുന്നത്. 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ 1 ഒക്ടോബർ അന്താരാഷ്ട്ര വയോജന ദിനമായി പ്രഖ്യാപിച്ചത്. 1991 ഒക്ടോബർ 1 മുതൽ ഈ ദിവസം ലോകമെമ്പാടും ആചരിച്ചു പോരുന്നു. മുതിർന്ന പൗരന്മാർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ ആദരിക്കാനും അവർ നേരിടുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ, അവഗണനകൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിവസം പ്രധാനമായും വിനിയോഗിക്കുന്നത്. വാർദ്ധക്യം എന്നത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. പ്രായമായവർക്ക് താങ്ങും തണലും പരിചരണവും നൽകി അവരെ ബഹുമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാൻ അനുവദിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഡോക്ടർ ആനി ബസന്റിന്റെ ജന്മവാർഷികമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സാമൂഹിക പരിഷ്കരണ രംഗത്തും സവിശേഷം മുദ്ര പതിപ്പിച്ച ഒരു ബ്രിട്ടീഷ് വനിതയായിരുന്നു ഡോക്ടർ ആനി ബസന്റ്. 1847 ഒക്ടോബർ 1 ലണ്ടനിൽ ഐറിഷ് വംശജരായ കുടുംബത്തിൽ ജനിച്ചു. മികച്ച വിദ്യാഭ്യാസം നേടി. ചിന്താ സ്വാതന്ത്ര്യം, മതേതരത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ ഉന്നമനം എന്നിവയ്ക്കായി ആദ്യകാലങ്ങളിൽ ബ്രിട്ടനിൽ പ്രവർത്തിച്ചു. 1893 ആദ്യമായി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായിരുന്നു ആനി ബസന്റ്. ബാലഗംഗാധര തിലകിനൊപ്പം ചേർന്ന് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചു. വാരണാസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകരിലൊരാൾ കൂടിയാണ് ആനി ബസന്റ്. ഇന്ത്യയെ മാതൃരാജ്യമായി സ്വീകരിച്ച് 40 വർഷത്തോളം ജീവിച്ച് ഇന്ത്യയുടെ നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രവർത്തിച്ച വനിതയായിരുന്നു ആനി ബസന്റ്. 1933 സെപ്റ്റംബർ 20 തന്റെ 85-ാം വയസ്സിൽ ചെന്നൈയിൽ വച്ചാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ ആനി ബസന്റ് അന്തരിച്ചത്.
1: നമസ്തേ, ഗോയൻകാസ് കി തരഫ് സേ आप सभी को दुर्गा पूजा की हार्दिक शुभकामनाएं। इस दुर्गा पूजा अपने स्टाइल को दीजिए एक नया फेस्टिव टच। गोयन काज में आ गया है दुर्गा पूजा का न्यू कलेक्शन। लेडीज हो या जेंट्स, लेटेस्ट डिजाइन्स, ब्यूटीफुल कलर्स और स्टाइलिश फेस्टिव आउटफिट्स। तो देर किस बात की, इस दुर्गा पूजा शॉपिंग हो तो गोयन काज से। गोयन काज की तरफ से शुभ हो दुर्गा पूजा।
0: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. ആകാശവാണി ശ്രീ വിജയപുര നിലയം ബ്രോഡ്കാസ്റ്റ് അസിസ്റ്റന്റുമാരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അപേക്ഷകരുടെ ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. അതായത് 2026 ഓഗസ്റ്റ് 31 അപേക്ഷകർക്ക് 40 വയസ്സിൽ കൂടാൻ പാടില്ല. അപേക്ഷകർ ശ്രീ വിജയപുരം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷാ ഫോം ശ്രീ വിജയപുരം നിലയത്തിലെ ഡ്യൂട്ടി റൂമിൽ

0: ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഒക്ടോബർ മാസം 5. ഇത് തികച്ചും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ആകാശവാണി ശ്രീ വിജയപുര നിലയവുമായി ബന്ധപ്പെടേണ്ടതാണ്. അറിയിപ്പ് സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും കഥാനേരത്തിലേക്ക് സ്വാഗതം.
1: കഥാനേരം.
2: പി പത്മരാജൻ എഴുതിയ കഥ സായാഹ്ന സവാരി. അവതരണം ശ്രീകുമാർ മുഖത്തല.
3: അവർ നടക്കാനിറങ്ങിയവരായിരുന്നു. 70 കഴിഞ്ഞവർ, ഭാര്യയും ഭർത്താവും മെലിഞ്ഞു വലിഞ്ഞ വഴികളിലൂടെ കൂർപ്പിച്ച മുഖവുമായി പരസ്പരം മിണ്ടാട്ടമോ ഒച്ചയോ ഇല്ലാതെ കൂട്ടിലേക്ക് പറക്കുന്ന കിളികളുടെ ബദ്ധപ്പെട്ട ചിറകടിയും കേട്ട് സൗകര്യത്തിന് മ്ലാനയെന്നും മ്ലാനനെന്നും വേണമെങ്കിൽ അവർക്ക് പേരിടാം. പക്ഷേ അവർക്ക് ശരിയായ പേരുകളുണ്ടായിരുന്നു. വെവ്വേറെയുള്ള രണ്ട് പഴയ കൊച്ചു പേരുകൾ. ബാഹ്യലോകവുമായി ബന്ധമറ്റ് ക്ലാവ് പിടിച്ച് അവർക്കു കൂടി അവ കൈമോശം വന്നിരുന്നു. നടക്കാൻ അവർക്ക് അയാളേക്കാൾ ചുണയാണ്. അയാൾ പലപ്പോഴും കെട്ടിവലിക്കപ്പെട്ടവൻ്റെ പിടിയില്ലായ്മയുമായി നാലു ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നോട്ടങ്ങളിലൂടെ സന്ധ്യ പെട്ടെന്ന് പെട്ടെന്ന് ഇരുട്ടിൻ കൂട്ടത്തിലേക്ക് പൊലിഞ്ഞു. ചാരയും മഞ്ഞയും ചുവപ്പും അടിയിലൊതുക്കി മുകൾത്തട്ടിലേക്ക് ഇഴഞ്ഞു കയറുന്ന കറുപ്പു നിറം അയാളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ക്ഷീണം തോന്നുന്നു. ഒരാത്മാലാപത്തിൻ്റെ ദൈന്യതയോടെ അയാൾ പെറുപെറുത്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് നാളെ. നീ ഉദ്ദേശിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഈ കുന്നിനപ്പുറത്ത് അഗ്രഹാരത്തിലെ ക്രിക്കറ്റ് കളിക്കുന്ന ആൺപിള്ളേരുടെ അട്ടഹാസങ്ങൾക്കും 100 വീടുകളിൽ നിന്നൊഴുകുന്ന ബോറൻ പ്രേമഗാനത്തിനും ഇടയിലൂടെ പോയി ബ്രാഹ്മണ പെൺകുട്ടികളുടെ കറുത്ത കണ്ണുകളുടെ പതറിയ നോട്ടം മനസ്സിനേൽപ്പിക്കുന്ന ചൊറിച്ചിലും താങ്ങിച്ചു നിൽക്കുന്ന ആ പുഴയുടെ മുനമ്പ്, ഒഴുക്കുചത്ത വെള്ളത്തിൽ വീഴുന്ന പൊളിഞ്ഞ അമ്പലമതിലിൻ്റെയും തിട്ടിൻ്റെയും നിഴലുകൾ പോലും എനിക്കിന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടി നീ എന്നെ ബന്ധപ്പെടുത്തണമെന്നില്ല. പക്ഷേ നിങ്ങൾ മറക്കും. അവർ നടത്തയ്ക്ക് വേഗത കുറയ്ക്കാതെ ക്ഷീണിച്ച ശ്വാസങ്ങൾക്കിടയിലൂടെ പറഞ്ഞു. നിങ്ങളെല്ലാം മറക്കുന്നയാളാണ്. നിങ്ങൾക്ക് നിങ്ങളെപ്പോലും ഓർമ്മയില്ല. ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ ശവമടക്കേണ്ടത് എവിടെയാണെന്ന് ബന്ധുക്കൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ആ സ്ഥലം ഓർത്തു പറഞ്ഞുകൊടുക്കാനോ വഴി കാണിക്കാനോ സാധിച്ചെന്ന് വരികയില്ല. പിന്നെ ഒരു കുസൃതി ചിരിയോടെ അവർ പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് ആളെ അറിയാമല്ലോ. ഒരു ഭാര്യയെയും മക്കളെയും മറക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണേ. എല്ലാം എനിക്കറിയാം. തൂങ്ങി തൂങ്ങി നിൽക്കാതെ ഇങ്ങോട്ട് നടന്നാട്ടെ. പക്ഷേ എനിക്കറിയാമെന്ന് അയാൾ വാശി പിടിച്ചു പറഞ്ഞു. ആ പുഴയുടെ മുകൾത്തട്ടിൽ കുറേയേറെ കല്ലുപുരയിടങ്ങളും താഴെ കുറേ തെങ്ങും മരവും. മതിയാക്കൂ, പുഴ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. മരവും തെങ്ങുമൊക്കെ അങ്ങനെ തന്നെയാ. നിങ്ങളിങ്ങോട്ട് നടക്കൂ. അവർക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചതുപോലെ ഉണ്ടായിരുന്നു. എന്തൊരു മടിയൻ! ഏറെ നേരം നടന്ന് ശൂന്യതയ്ക്കുള്ള ഒരു മറുപടി പോലെ അയാൾ പെറുപെറുത്തു. വയ്യാത്തതുകൊണ്ടാ. അയാളാ പറഞ്ഞതിൻ്റെ സങ്കടം അവർക്ക് തട്ടിയിരിക്കണം. ഒരു ലേശം പരിഭവം പുരട്ടി അവർ തുടങ്ങി. എൻ്റെ അവശേഷിക്കുന്ന ഒരേ ഒരാഗ്രഹമാണ്, അവിടെയല്ലാതെ വേറൊരിടത്ത് എൻ്റെ ശവശരീരം ഉറങ്ങുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ കൂടി വയ്യാത്തതുകൊണ്ടല്ലേ ഒരാഗ്രഹവും ജീവിതത്തിൽ ഇതേവരെയായി പറഞ്ഞിട്ടില്ലാത്ത ഞാൻ. അവർ പെട്ടെന്ന് ചിണുങ്ങിക്കരയാൻ ഭാവിച്ചു. ചെറുപിറാന്ന് അവരുടെ കണ്ണുകളിൽ കുറേ തുള്ളികൾ വന്നിരുന്നു തിളങ്ങാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരാശ്വാസം വീണതുപോലെ തോന്നി. എന്തോ നഷ്ടപ്പെട്ടു പോയിട്ട് അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ഒരു നിമിഷാർത്ഥത്തെ മേൽക്കോയ്മയുടെ ആശ്വാസം. നീ കരയാതെ, അയാൾ പറഞ്ഞു. എൻ്റെ ക്ഷീണം സാരമില്ല, നമുക്ക് നടക്കാം. അവർ അഗ്രഹാരത്തിൻ്റെ വിളികൾക്ക് പുറത്തു കടന്നു കഴിഞ്ഞിരുന്നു. എത്രയോ വട്ടം ആ തിരക്കുള്ള റോഡിൻ്റെ നടുക്ക് വെച്ച് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി മടങ്ങിപ്പോയിട്ടുള്ളതാണ്. ഇന്നെന്താ ഇങ്ങനെ? അയാൾ ലേശം ഭയത്തോടെ ആലോചിച്ചു. ഒരു പക്ഷേ ഇന്ന് അവിടം കാണിച്ചു തന്നെ അടങ്ങുള്ളായിരിക്കും. സത്യത്തിൽ

അയാൾക്ക് ആ സ്ഥലം നല്ല നിശ്ചയമുണ്ടായിരുന്നു. ദുസ്വപ്നങ്ങളിലൂടെ ആ മുനമ്പ് അയാളുടെ മനസ്സിൽ നിത്യസ്ഥാനം നേടി നിന്നു. പണ്ടൊരു യൗവനത്തിനാൾ നടന്നലഞ്ഞ് അവിടെ എത്തി അവൾ ആ സ്ഥലം ചൂണ്ടിത്തന്നതാണ്. ഇത് എനിക്കുറങ്ങാനുള്ള സ്ഥലം, ഒരിക്കലും മറക്കരുത്. അന്ന് അവൾ ആകെ കലമ്പിയിരുന്നു. ജനിച്ച് 6-ാം മാസത്തിൽ ഭീകരമായ പീഡാനുഭവങ്ങളുടെ അന്ത്യത്തിൽ മരിച്ചുപോയ ആദ്യത്തെ കുട്ടിയുടെ ശവമടക്കം നടക്കുന്ന സന്ധ്യയ്ക്കായിരുന്നു അത്. ഇടയ്ക്കിടെ പൊട്ടിക്കരയുകയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന അമ്മ സന്ധ്യ തൊഴിച്ചു തെറുപ്പിച്ച ചുവന്ന ജലരേഖകൾ ചൂണ്ടി പറഞ്ഞു, എനിക്ക് അത് കണ്ടുറങ്ങണം. എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത് മറക്കരുത്. എൻ്റെ സ്ഥലം ഇത്. ആ വിട്ടി ദിവസം അവളുടെ ചിന്തകൾ മരണാഭിമുഖമായിരുന്നു പാഞ്ഞത്. വിവാഹത്തിനു മുമ്പത്തെ കുറേയേറെ രഹസ്യങ്ങളെന്ന് അവൾ ഒരു വാശി പോലെ പറഞ്ഞു തീർത്തു. അയാൾക്കൊട്ടും കൗതുകം തോന്നാതെ പോയ കുറേ കടം കഥകൾ. അന്ന് അവിടെ ഇരുന്ന് ഒരുപാട് ഇരുട്ടി. നടത്തക്കിടയിൽ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അയാൾ അവരെ ആ കഥ ഓർമ്മിപ്പിച്ചു. അവർക്കതിൽ വലിയ താല്പര്യം കാണിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ മുഴുവൻ താല്പര്യവും നടക്കുന്നതിലായിരുന്നു. ആ ആവേശം കണ്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ തോന്നി. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ, പറഞ്ഞു തുടങ്ങിയതും അയാൾക്ക് വിക്കി. എനിക്ക് ആ സ്ഥലം ഓർമ്മയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു പഴയ സംഭവം തൊട്ടിങ്ങോട്ട് എല്ലാം ഓർമ്മയുണ്ടെന്ന് എനിക്ക് ഒരു തെളിവും വേണ്ട. പക്ഷേ എനിക്കത് ഒരു വട്ടം കൂടി ഉറപ്പിക്കണം, എൻ്റെ ഒരു ധൈര്യത്തിന്. ഇനിയൊരിക്കൽ ഇതും പറഞ്ഞ് നിർബന്ധിക്കില്ലല്ലോ. അയാൾ ഒരു സന്ധ്യയുടെ തീഷ്ണതയോടെ അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി ചോദിച്ചു. ഇല്ല, സുല്ലു പറയുന്ന കുഞ്ഞിൻ്റെ ലാഘവത്തോടെ അവർ മന്ദഹസിച്ചു. ഒരു നിമിഷം ആ മന്ദഹാസത്തിലേക്ക് നോക്കി അതെന്തെന്ന് പിടികിട്ടാതെ അയാൾ പകച്ചു നിന്നു. അതിനിടയിൽ അത് മായുകയും ചെയ്തു. അയാൾ അവരുടെ കയ്യിലെ പിടിവിട്ടു. നട അടച്ചിരുന്നു. കൂറ്റൻ കരിങ്കൽ പലകകൾ പടികളിലും ഭിത്തികളിലും ഇളകിച്ചെരിഞ്ഞു കിടന്നിരുന്നു. ഒരു കല്ലിന്മേൽ പോവാൻ തിടുക്കമില്ലാത്ത പടുകിഴവൻ ഭക്തനുമായി കഥ പറഞ്ഞിരിക്കുന്ന തന്തപൂജാരി അവരെ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു, എങ്ങോട്ട്? രണ്ടാളും അത് കേട്ടതായി നടിക്കാതെ നടന്നു. അയാളിൽ ആ ചോദ്യം ഒരു ഞെട്ടലുണ്ടാക്കി. എന്തുത്തരം പറയണമെന്ന് പിടിയില്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു അയാൾ. അവർക്ക് അതിന് മറുപടി പറഞ്ഞു നിൽക്കാൻ താല്പര്യമോ നേരമോ ഇല്ലായിരുന്നു താനും. കുറേ പിറകിൽ പടുകിഴവൻ അടക്കം പറഞ്ഞു, ചെവി കേൾക്കില്ല രണ്ടിനും, പ്രായം കുറേ ഉണ്ടേ? പൂജാരി ഒരു ഫലിതം പറഞ്ഞതുപോലെ ഒതുക്കിച്ചിരിച്ചു. ലേശമൊന്ന് അറച്ചു നിന്നിട്ട് പടുകിഴവൻ്റെ വികൃതിച്ചിരി അതിൽ പങ്കുചേർന്നു. അങ്ങ് താഴെ പുഴ, നീളൻ തുണ്ടുപുരയിടങ്ങൾ പോലെ അതിനു മുകളിൽ പല തട്ടുകളിൽ കരിങ്കല്ല് പരന്നുകിടന്നു. ശ്മശാനമൂകതയുണ്ടെന്ന് അയാൾക്ക് തോന്നി. അമ്പലത്തിൻ്റെ ഇരുണ്ട വെടിവർത്തമാനവും പരിഹാസച്ചിരിയും ഇവിടെ വന്നലയ്ക്കുന്നില്ല. ഒരു സംശയം തീർക്കാൻ എന്നതുപോലെ അയാൾ ചോദിച്ചു, കേൾക്കുന്നുണ്ടോ എന്തെങ്കിലും ശബ്ദം? എന്ത് ശബ്ദം? അവർ പുരികം ചൊളിച്ചു. എന്തെങ്കിലും വല്ല തുണിയലക്കുന്നതിൻ്റെയോ? ഇല്ല, എല്ലാവരും അലക്കി കയറിപ്പോയി, അവർ മറുപടി പറഞ്ഞു. എല്ലാവരും? എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ല. പിന്നെ അവരും മൂകയായി, നിശബ്ദതയുമായുള്ള ഒരു ശബ്ദം പോലെ. നിലാവുണ്ടോ? ഏറെ നേരത്തിന് ശേഷം അവർ ചോദിച്ചു. കുറേശ്ശെ, അധികമില്ല. പുഴയ്ക്കക്കരെ ഇരുട്ടിൻ്റെ അതിരിനങ്ങേപ്പുറത്ത് ഉരച്ചുരച്ച് നിൽക്കുന്ന അരണ്ട വെട്ടത്തിന് നേരെ ഭയപ്പാടോടെ നോക്കിക്കൊണ്ട് അയാൾ മുരണ്ടു, നാട്ടുവെളിച്ചമുണ്ട്, നമുക്ക് താഴേക്കിറങ്ങാം. അവർ ക്ഷണിച്ചു. ഒരാന്തലോടെ അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇന്നു വേണ്ട, ഇവിടെ നിന്നാൽ നമുക്ക് ആ സ്ഥലം കാണാമല്ലോ, അതുമതി. പോരാ, അവർ അയാളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എനിക്ക് തീരെ കണ്ണ് കാണുന്നില്ല, നിലാവുണ്ടോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ കരിങ്കൽ ഭൂമി അവിടെ അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. താഴെ മണലിലെത്തിയാൽ പിന്നെ എനിക്ക് കുറേശ്ശെ കണ്ണ് കണ്ടു തുടങ്ങും, വെളുപ്പിൻ്റെ തിളക്കം കൊണ്ട്. അതുവരെ നിങ്ങളെന്നെ സഹായിച്ചേ പറ്റൂ. അയാൾ അവർ പറയുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കാതെയായി. മനസ്സിൽ ഒരു തിര വന്നടിച്ചു മാഞ്ഞു. ഭയം അതറിഞ്ഞില്ലെന്നും വെച്ചു. കരിങ്കല്ലുകളുടെ

നീളൻ ചതുരങ്ങൾക്ക് ചുവട്ടിൽ പുഴമണൽ വെട്ടിത്തിളങ്ങിക്കിടന്നു. ഇത്രയ്ക്ക് നിലാവോ? മുകളിൽ നിൽക്കുമ്പോൾ നിലാവ് കണ്ടെങ്കിലും ഈ വെണ്മ തോന്നിയില്ല. അയാളത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ശരിയാണ്, അവരും സമ്മതിച്ചു. ഇപ്പോൾ എനിക്കും കാണാമല്ലോ. അയാൾ മടക്കയാത്രയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇന്ന് രാത്രി കാലു വേദനിച്ചിട്ട് ഉറങ്ങാൻ പറ്റുകയില്ല. ഇത്ര ദൂരം നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. പണ്ട് നമ്മൾ വന്നിരുന്നത് ദാ അവിടെ, അയാൾ ചൂണ്ടിക്കാണിച്ചു. എങ്ങനെയെങ്കിലും അധിക സമയം ഇവിടെ ചെലവിടാതെ അവരെ കൊണ്ടുപോകാനുള്ള ഒരു വ്യഗ്രത അയാൾക്കുണ്ടായിരുന്നു. അതുകാരണം അയാളുടെ ചലനങ്ങളിൽ ഒരുതരം അറപ്പിക്കുന്ന അടിമത്തം അരഞ്ഞു ചേർന്നിരുന്നു. മണ്ടത്തരം, അവർ പൊട്ടിച്ചിരിച്ചു. നമ്മൾ അന്ന് വന്നത് ഇവിടല്ല, ഇതുപോലൊരു സ്ഥലം. എല്ലാ പുഴയും ഒരുപോലെയാ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മരങ്ങളും എല്ലാ തെങ്ങുകളും ഒരുപോലെ ഇരിക്കും. അവർ കളിയാക്കി. അയ്യേ, സ്ഥലം തെറ്റിപ്പോയല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്നും ഓർമ്മയില്ലാത്ത ആളാണ്. ഇപ്പോൾ ശരിയായോ? അവരുടെ ശബ്ദത്തിലെയും ചലനങ്ങളുടെയും ഉത്സാഹം അയാളെ വന്ന് കുഴക്കി. എനിക്ക് സ്ഥലം തെറ്റിയോ? അയാൾ ചോദിച്ചു. പിന്നെ അയാൾ ഒരു മന്ത്രം പോലെ സ്വയം ചോദിക്കാൻ തുടങ്ങി. എനിക്ക് സ്ഥലം തെറ്റിയോ? തെറ്റി, അവർ തറപ്പിച്ചു പറഞ്ഞു. ആ, ചിലപ്പോൾ തെറ്റിയിരിക്കാം, അയാൾ സമ്മതിച്ചു. അയാൾക്കിപ്പോൾ തർക്കിക്കാനുള്ള ശേഷി തീരെ ഉണ്ടായിരുന്നില്ല. അവർക്കാണെങ്കിൽ മുമ്പത്തേക്കാൾ പ്രസരിപ്പ് വന്നതുപോലെയും തോന്നി. അവർ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. വരൂ, നമുക്ക് നടക്കാം. ദാ അതുവഴി നേരെ പോയി വീണ്ടും കൽപ്പടവുകൾ ചവിട്ടിയിറങ്ങി മണൽപ്പുറത്തുകൂടി കുറേ നടന്ന് നാല് തെങ്ങുകൾ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ മുനമ്പിന് പുറകിൽ കുറേ കൈതച്ചക്കകൾക്കിടയിൽ കുറേ ആറ്റുപക്ഷികൾ കുറുകുന്ന ശബ്ദം കേട്ടുറങ്ങുന്ന മണ്ണിൽ ഒരിക്കൽ നമ്മളിവിടെ ആറ്റിൻ്റെ അക്കരെ ഇണയമണത്ത് ചലിക്കുന്ന കുറേ നരച്ച ഒട്ടകങ്ങളെ കണ്ടിട്ടുണ്ട്. ഓർമ്മയില്ലേ? അവയുടെ ദേഹത്ത് വലിയ ചില ഒച്ചുകൾ ഒട്ടിപ്പിടിച്ചനങ്ങിയിരുന്നു. ശരിയല്ലേ? അല്ല, അയാൾ പറഞ്ഞു. പിന്നെ ഇനി തർക്കിക്കാൻ വയ്യാത്തതുപോലെ ആ മണ്ണിൽ കുഴഞ്ഞിരുന്നു. ഞാൻ വരുന്നില്ല. ഇല്ല, അവരത് കണ്ടു. നിർബന്ധിച്ചിട്ട് പ്രയോജനമില്ലെന്നറിയാവുന്നതുകൊണ്ട് അവർ നിന്നില്ല. തിരിഞ്ഞു നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അല്ലേലങ്ങ് പോകട്ടെ എന്ന മട്ടിലുള്ളൊരു വാശിയുമായി അയാൾ പുറം തിരിഞ്ഞിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പിറകിൽ അകലുന്ന ശബ്ദങ്ങളോട് അയാൾ വിളിച്ചു പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാമെന്ന്. നമ്മൾ നടക്കാനിറങ്ങിയവരാ. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് നടക്കാനിറങ്ങിയവർ. വെറുമൊരു തമാശന്, നേരം കൊല്ലാൻ വേണ്ടി.

0: കഥാനേരം.
1: കഥാനേരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ലളിത ഗാനങ്ങൾ. ആദ്യം ഗിരിജാവർമ്മ പാടിയ ഗാനം.

ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.